0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി വി ശങ്കരനാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ

0: തൃശൂർ എം നാഗരാജ്. മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ആദ്യം സൗരാഷ്ട്രം രാഗത്തിൽ ശ്രീ ഗണപതിനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 2470 DTH, anytime Indian music. Listen to Carnatic vocal recital by T.V. Shankara Narayanan. He is accompanied on the violin by Mysore M. Nagaraj and on the mridangam by Dr. T.K. Murthy. He begins his vocal recital with a composition of Saint Thyagaraja, Shri Ganapadini. In the rag, Saurashtram sets to Aditaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശ്രീ ഗണപതിനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സൗരാഷ്ട്രം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ശ്രീ ഗണപതിനി ഇൻ ദ രാഗ് സൗരാഷ്ട്രം സെറ്റ് ടു ആദിതാൾ.
0: ഇനി മാം അവസദ എന്ന കീർത്തനം കേൾക്കാം. രാഗം കാനഡ, രൂപക താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: Continuing his vocal recital, he will now present a composition of Maharaja Swadithirnal, Maam Avasada, in the rag Kannada, set to Rubagathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാം അവസദ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ, രൂപക താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ മാം അവസദ ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപക താൾ.
0: ഇനി ശ്രീ മാതൃഭൂതം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കന്നഡ, മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Next is a composition of Muthuswami Deekshithar, Shri Madhrabhoodam. In the rag, Kannada, set to Mishra Chappithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ മാതൃഭൂതം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കന്നഡ, മിശ്രജാപ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ മാതൃഭൂതം. ഇൻ ദ രാഗ് കന്നഡ, സെറ്റ് ടു മിശ്രജാപ താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TV ശങ്കരനാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ മൈസൂർ എം നാഗരാജ്, മൃദംഗം ഡോക്ടർ TK മൂർത്തി. ഇനി മീ വല്ല ഗുണദോഷ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാപ്പി, ഖണ്ഡചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. You are listening to Carnatic Vocal Recital by TV Shankara Narayanan. He is accompanied on the violin by Mysore M. Nagaraj and on the mridangam by Dr. T.K. Murthy. Next is a composition of Saint Thyagaraja, Mee Valla Gunadosha, in the rag Kapi, set to Kandachapathal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മീ വല്ല ഗുണദോഷ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാപി, ഖണ്ഡചാപ്പ് താളം.
1: You were listening to the composition of Saint Thyagaraja, Mee Valla Gunadosha, in the rag Kapi, set to Kandachapital.
0: Avasanamai, Vajaspadi Ragatil, Shri Pade Jaya, in the Kirtanam Kalkam, Aditalam, Tulasi Vanam Kriti.
1: T.V. Shankaran Narayanan concludes his vocal recital with a composition of Tulasi Vanam, Shri Pade Jaya, in the rag Vajaspadi, set to Adital.

0: തുളസീവനം രചിച്ച ശ്രീപതേ ജയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം വാചസ്പതി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തുളസീവനം, ശ്രീപതേ ജയ ഇൻ ദ രാഗ് വാചസ്പതി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി വി ശങ്കര നാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ മൈസൂർ എം നാഗരാജ്, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ടി വി ശങ്കര നാരായണൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ മൈസൂർ എം നാഗരാജ് ഓൺ ദ വയലിൻ ആൻഡ് ഡോക്ടർ ടി കെ മൂർത്തി ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വോലട്ടി വെങ്കടേശ്വരലു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ഗാനം.

0: മൂർത്തി രാഗത്തിൽ ഗാനമൂർത്തെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Volatti Venkateshwarilu. He begins his vocal recital with a composition of Saint Thyagaraja Ganamurthy in the rag Ganamurthy set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ഗാനമൂർത്തി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗാനമൂർത്തി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഗാനമൂർത്തി. ഇൻ ദ രാഗ് ഗാനമൂർത്തി സെറ്റ് ടു ആദിതാൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ക്ഷിതിജ രമണ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ദേവഗാന്ധാരി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ക്ഷിതിജ രമണ. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു ആദിതാൾ.

0: ദേവഗാന്ധാരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ക്ഷിതിജ രമണ എന്ന കീർത്തനമാണ് കേട്ടത്. ആദി താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ക്ഷിതിജ രമണ ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു ആദി താൾ.
0: ഇനി ഹേ ഗോവിന്ദ് എന്നാരംഭിക്കുന്ന സൂർദാസ് ഭജൻ കേൾക്കാം. രാഗം ദേശ്, രൂപക താളം.
1: Now listen to a composition of Surdas Bhajan, Hey Govind, in the rag Desh, set to

0: ഹേ ഗോവിന്ദ് എന്ന സൂർദാസ് ഭജനാണ് കേട്ടത്. രാഗം ദേശ്, രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സൂർദാസ് ഭജൻ ഹേ ഗോവിന്ദ് ഇൻ ദ രാഗ് ദേശ് സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒലട്ടി വെങ്കടേശ്വരലു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച കോടിന തുലു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, കോടിനതുലു ഇൻ ദ രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.
0: ഇനി വകലാടി എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാക്, രൂപകതാളം തിരുപ്പതി നാരായണ സ്വാമി രചിച്ചത്.
1: ലിസൺ ടു തിരുപ്പതി നാരായണ സ്വാമി വകലാടി ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപകതാളം.

0: വകലാടി എന്നാരംഭിച്ച ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാക്, രൂപകതാളം തിരുപ്പതി നാരായണ സ്വാമി രചിച്ചത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തിരുപ്പതി നാരായണ സ്വാമി, വകലാടി ഇൻ ദ രാഗ് ബിഹാഗ്, സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച തില്ലാന കേൾക്കാം, രാഗം കാനഡ, രൂപകതാളം.
1: പുളേറ്റി വെങ്കടേശ്വരലു കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു രൂപകതാൾ.

0: രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച തില്ലാനയാണ് കേട്ടത്. രാഗം കാനഡ, രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ തില്ലാന ഓഫ് രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഒലട്ടി വെങ്കടേശ്വരുലു അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഒലട്ടി വെങ്കടേശ്വരുലു. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime, Indian music.

സതീഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on mridangam and M. Vimal on ghadam. Adhyam Abhogi Ragathil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Priddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത്.